നമസ്കാരം ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 3ാം തീയതി ബുധനാഴ്ച ഞങ്ങളുടെ മലയാളം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കളെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ശാസ്ത്രലോകം, അറിയിപ്പുകൾ, ചലച്ചിത്ര ഗാനങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ.

0: ശ്രീ വിജയപുരത്ത് നിന്നും വിവിധ ദ്വീപുകളിലേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ടുകളുടെ സമയവിവരം. MB ഹഡ്ബേ നാളെ രാവിലെ 6 മണിക്ക് സ്വരാജ്ദ്വീപ് ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് യാത്ര പുറപ്പെട്ട് തിരികെ ഉച്ചയ്ക്ക് 12 മണിക്ക് രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. ഷഹീദ് ദ്വീപിലേക്ക് MB റാണി ലക്ഷ്മി നാളെ രാവിലെ 6:15 യാത്ര പോകും. 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഇതിൻ്റെ മടക്കയാത്ര. നാളെ രാവിലെ 6:15 MB നോർത്ത് പാസേജ് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെടും. സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര 8:45. MV ബാരട്ടങ് നാളെ രാവിലെ 11 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും സ്വരാജ് ദ്വീപിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തിച്ചേരുന്ന ഈ ബോട്ട് അവിടെ നിന്നും ഉച്ച കഴിഞ്ഞ് 2:30 നേരിട്ട് ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. സ്വരാജ് ദ്വീപിലേക്ക് MV സ്ട്രൈറ്റ് ഐലൻഡ് നാളെ രാവിലെ 11:30 യാത്ര പോകും. ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപിലേക്ക് യാത്ര പുറപ്പെട്ട് വൈകുന്നേരം 3:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് യാത്ര തിരിക്കും. MV കമോട്ട സ്വരാജ് ദ്വീപിലേക്ക് നാളെ വൈകുന്നേരം 5 മണിക്ക് പുറപ്പെടും. 19 വെള്ളിയാഴ്ച രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര. നാളെ ഉച്ചയ്ക്ക് 2:30 MV റാണി ലക്ഷ്മി ഷഹീദ് ദ്വീപിലേക്ക് യാത്ര തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് ഈ ബോട്ടിൻ്റെ മടക്കയാത്ര നാളെ വൈകുന്നേരം 4:30. യാത്രാ ബോട്ടുകളുടെ സമയവിവരമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: It's raining offers on the new age Baleno this season. Upgrade to the bold and techie new age Baleno and get amazing benefits, easy finance options and incredible exchange deals. Rush to your nearest Nexa showroom today and take home the new age Baleno with amazing offers and a 1 lakh kilometer or 3-year warranty. TNC apply.
2: तेज बुखार, पसीना आना, सिर और शरीर में दर्द, उल्टी और कमजोरी,
3: ये मलेरिया के लक्षण हो सकते हैं।
2: मलेरिया संक्रमित मादा एनोफिलीज मच्छर के काटने से फैलता है।
3: समय पर इलाज न मिलने पर ये बीमारी गंभीर रूप ले सकती है।
2: सोते समय मच्छरदानी का उपयोग करें।
3: घर और आसपास पानी जमा न होने दें।

0: की टंकियों और बर्तनों को ढककर रखें।
1: अगर बुखार हो तो रक्त की जांच करवाएं।
0: अब हम कर सकते हैं।
1: अब हमें करना होगा।
0: मलेरिया को मिलकर हराना होगा।
1: स्वस्थ जीवन अपनाएं, मलेरिया को दूर भगाएं।
0: स्टेट हेल्थ सोसाइटी द्वारा जनहित में जारी।
2: ഇന്നി പരിപാടിയിൽ പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രൊജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
3: പ്രാണവായു തന്നെയാണ് ശരീരത്തിൽ ജീവൻ നിലനിർത്തുന്നത്. പ്രാണവായുവിന് ശരീരവും മനസ്സുമായി അഭേദ്യ ബന്ധമുണ്ട്. ശാരീരിക അസ്വസ്ഥതയിൽ ശ്വാസ ഉച്ഛ്വാസത്തിൽ വ്യത്യാസം വരുന്നു. കാമക്രോധാദി വികാരങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ പ്രാണവായുവിൻ്റെ ഗതി നിങ്ങളും ശ്രദ്ധിച്ചു കാണുമല്ലോ. പ്രാണന്റെ ഗതിയെ സമനിലയിൽ തുടരാൻ സഹായിക്കുന്ന നിയന്ത്രിതമായ ശ്വസന വ്യായാമങ്ങളാണ് പ്രാണായാമം. മാനസികമായ സമ്മർദ്ദങ്ങളിൽ അകപ്പെടുമ്പോൾ ദീർഘമായ നെടുവീർപ്പ് എടുക്കുന്നത് നാം എല്ലാം സ്വാഭാവികമായി ചെയ്യുന്ന പ്രാണായാമം തന്നെയാണ്. സുഷുമ്ന നാഡിയുടെ ശുദ്ധിക്കായി സാത്വിക ബുദ്ധിയോടെ പ്രാണായാമം ചെയ്യണമെന്ന് ഹഠയോഗ പ്രദീപിക ഉപദേശിക്കുന്നു. അഷ്ടാംഗയോഗയിൽ നാലാമത് അംഗമായി പറയപ്പെടുന്നത് പ്രാണായാമമാണ്. പൂരകം, കുംഭക, രേചകം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലായാണ് പ്രാണായാമ പ്രക്രിയ വിവരിക്കുന്നത്. പൂരകം എന്നാൽ ശ്വാസത്തെ ഉള്ളിലേക്കെടുക്കുന്ന പ്രക്രിയ അഥവാ ഇൻഹലേഷൻ. കുംഭകം എന്നാൽ എടുത്ത വായുവിനെ ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന പ്രക്രിയ അഥവാ റീടെൻഷൻ ഓഫ് ബ്രീത്ത്. അതിനുശേഷം രേചകം ചെയ്യുന്നതിലൂടെ അഥവാ എക്സലേഷൻ, എടുത്ത വായുവിനെ പുറത്തേക്ക് വിടുന്ന പ്രക്രിയയാണ് രേചകം. ഇവയിൽ പൂരകത്തെക്കുറിച്ച് നാം മിക്കപ്പോഴും ബോധവാന്മാരാണ്. എന്നാൽ കുംഭക രേചകങ്ങളിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാൻ കഴിയാറില്ല. പൂരകം പോലും പൂർണ്ണമാക്കാൻ നമുക്ക് കഴിയാറില്ല. അതിനർത്ഥം നമ്മുടെ മനസ്സും ശരീരവും അനാരോഗ്യ അവസ്ഥയിൽ തന്നെ തുടരുന്നു എന്നതുതന്നെയാണ്. എത്രത്തോളം പ്രാണായാമത്തിൽ ശ്രദ്ധ കൈവരിക്കുന്നോ അത്രത്തോളം നിങ്ങളിൽ ഊർജം സ്ഫുരിച്ചു തുടങ്ങുന്നു. മനസ്സിന് സ്ഥിരത, ബൗദ്ധികമായ ഉന്നതി, ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം, ഓർമ്മശക്തി, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഏകാഗ്രത, മുഖപ്രസന്നത എന്നിവ നിരന്തരം പ്രാണായാമം ശീലിച്ചു വരുന്നവൻ്റെ കഴിവുകളാണ്. പ്രാണായാമത്തിൻ്റെ തുടർ അഭ്യാസങ്ങൾ നിയന്ത്രിതമായി ചെയ്യുന്നയാൾക്ക് നാഡീശുദ്ധി ഉണ്ടാവുകയും കുണ്ടലിനി ശക്തിയെ ഉണർത്താനും ഷഡ് ചക്രങ്ങളിലൂടെ ആത്മീയ ഔന്നത്യത്തിലേക്ക് ലയിക്കാനും കഴിയുന്നു എന്ന് യോഗശാസ്ത്രം അനുശാസിക്കുന്നു. യോഗശാസ്ത്രം പ്രാണായാമത്തെ അഷ്ടകുംഭകങ്ങളായി വിഭജിക്കുന്നു. സൂര്യഭേദനം, ഉജ്ജയി, ശീത്കാരി, ശീതളി, ഭസ്ത്രിക, ഭ്രാമരി, മൂർച്ച, പ്ലാവനി, ഇവയാണ് എട്ട് കുംഭകങ്ങൾ. സമസ്ത നാഡികളെയും ശുദ്ധീകരിക്കുന്ന പ്രാണായാമമാണ് അനുലോമ വിലോമ പ്രാണായാമം അഥവാ നാഡീശുദ്ധി പ്രാണായാമം. ശരിയായ രീതിയിൽ ചെയ്യുന്ന പ്രാണായാമം പ്രാണനെ പുനരുജ്ജീവിപ്പിക്കുന്നു. എന്നാൽ തെറ്റായ ക്രമത്തിൽ ചെയ്യപ്പെടുന്ന പ്രാണായാമം ജീവൻ ഹനിക്കുന്നു എന്നും യോഗശാസ്ത്രം സൂചന നൽകുന്നു. ഇന്ന് പ്രാണായാമം വളരെ തെറ്റായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ യോഗാഭ്യാസി ഗുരുമുഖത്തു നിന്ന് തന്നെ പ്രാണായാമം ശീലിക്കുക. എന്തുകൊണ്ടെന്നാൽ പ്രാണായാമം ക്രമേണ പരിശീലിക്കേണ്ട ഒന്നാണ്. ഷഡ് ക്രിയകൾ ചെയ്ത് ശുദ്ധി വരുത്തിയതിനു ശേഷം മിതമായ ആഹാരചര്യകളിലൂടെ അഭ്യസിക്കേണ്ടതുമാകുന്നു. അല്ലാത്ത പക്ഷം അത് സാധകനെ ഹനിക്കുന്നു.
2: പ്രാണായാമം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രൊജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
4: എല്ലാ ശ്രോതാക്കൾക്കും ശാസ്ത്രലോകം പരിപാടിയിലേക്ക് സ്വാഗതം.
5: ശാസ്ത്രലോകം.

0: ഇന്ന് ശാസ്ത്രലോകത്തിൽ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം സാധ്യമാകുന്നതെങ്ങനെ? ഈ വിഷയത്തിൽ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ മീറ്റീരിയോളജിസ്റ്റ് ആർ സജീവ് നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഒരു പ്രദേശത്തെ അന്തരീക്ഷത്തിന്റെ തൽസ്ഥിതിയെ പറ്റിയുള്ള വിവരങ്ങളെ ആ പ്രദേശത്തിന്റെ അപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയപ്പെടുന്നു. ആ പ്രദേശത്തെ കാലാവസ്ഥാ ഘടകങ്ങളായ മർദ്ദം, താപം, ജലാർദ്രത, കാറ്റ്, മഴ, ഇടിമിന്നൽ ഇവയെപ്പറ്റിയുള്ള ഭാവി ദിവസം

പ്രവചനത്തെ കാലാവസ്ഥാ പ്രവചനം എന്നും അറിയപ്പെടുന്നു. ഭൂമിയും ഭൂമിയുടെ അന്തരീക്ഷപാളികളും അതിലുള്ള വായുമണ്ഡലം, ജലം, ജലബാഷ്പം, ഐസ്, താപം, സൂര്യവികിരണ ഊർജം എന്നിവ അതിസങ്കീർണമായ കൂടിച്ചേരലുകൾ മൂലമുണ്ടാകുന്ന ചുഴലിക്കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, വെള്ളപ്പൊക്കം, മിന്നൽ പ്രളയം, മേഘസ്ഫോടനം, മഞ്ഞുമല ഇടിച്ചിൽ, ശീതതരംഗം, ഉഷ്ണതരംഗം, കനത്ത മഴ, ഇവ കൂടാതെ കാലാവസ്ഥാജന്യ വിപത്തുക്കളായ അപകടമരണം, മലയിടിച്ചിൽ, മണ്ണിടിച്ചിൽ, പാർപ്പിട നഷ്ടം, കൃഷിനാശം, വാഹനനഷ്ടം, ജന്തുജാലങ്ങളുടെ നാശം, ഇത്തരം കാലാവസ്ഥാ അനുബന്ധ സംഭവങ്ങൾ ജീവനും സമ്പത്തിനും പ്രകൃതിക്കും രാജ്യത്തിനും കനത്ത സാമ്പത്തിക നഷ്ടത്തിനും സാമൂഹ്യ പുരോഗതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കാം. ആദ്യമായി ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ എന്താണെന്ന് നോക്കാം. ആ ഭൂപ്രദേശത്തിൻ്റെ ഭൂമിയിലെ സ്ഥാനം അഥവാ അക്ഷാംശ രേഖാംശ സ്ഥാനം. രണ്ട്, പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക സൂര്യവികിരണ ഊർജത്തിന്റെ അളവ്. മൂന്ന്, അന്തരീക്ഷ മർദ്ദം, അന്തരീക്ഷ താപനില, അന്തരീക്ഷത്തിലെ ജലാർദ്രത അഥവാ അന്തരീക്ഷത്തിൽ അവൈലബിൾ ആയിട്ടുള്ള വാട്ടർ വേപ്പർ കണ്ടന്റ്, കാറ്റിൻ്റെ ദിശയും വേഗവും, സമുദ്ര സാമീപ്യവും പർവ്വത മേഖലകളുടെ സാന്നിധ്യം എന്നിവയാണ്. കാലാവസ്ഥാ പ്രവചനം നാല് തരം. തത്സമയ പ്രവചനം, 2 മുതൽ 4 മണിക്കൂർ വരെയുള്ള പ്രവചനത്തെയാണ് തത്സമയ പ്രവചനം എന്ന് പറയുന്നത്. ചെറിയ കാലയളവ് പ്രവചനം അഥവാ ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റ്, 1 മുതൽ 3 ദിവസം വരെയുള്ളത്. ഇടത്തരം കാലയളവിലുള്ള പ്രവചനം, മീഡിയം റേഞ്ച് ഫോർകാസ്റ്റ്, 3 മുതൽ 10 ദിവസം വരെയുള്ള കാലാവസ്ഥ പ്രവചനം. ദീർഘകാല പ്രവചനം, 1 മാസം മുതൽ 1 സീസൺ വരെയോ 1 വർഷത്തേക്കോ ഉള്ള കാലാവസ്ഥയെ മുൻകൂട്ടി പ്രവചിക്കുന്നതാണ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റ്. IMD ത്രിതല സംവിധാനത്തിലാണ് കാലാവസ്ഥാ പ്രവചന സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ന്യൂഡൽഹിയിലാണ് ദേശീയ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിൻ്റെ സിരാകേന്ദ്രം. രാജ്യത്തിൻ്റെ മുഴുവൻ കാലാവസ്ഥാ പ്രവചനം ഇവിടെ നിന്നും നൽകുന്നു. രാജ്യത്തെ 36 ഉപപ്രദേശങ്ങളുടെയും കാലാവസ്ഥ ദിവസത്തിൽ 4 തവണയായി ഇവിടെ നിന്നും നൽകുന്നു. പ്രാദേശിക കാലാവസ്ഥാ പ്രവചന കേന്ദ്രം അഥവാ റീജിയണൽ വെതർ ഫോർകാസ്റ്റ് സെൻറ്റർ, ന്യൂഡൽഹി, കൽക്കട്ട, മുംബൈ, നാഗ്പൂർ, ഗുവാഹത്തി, ചെന്നൈ എന്നിവയാണ് പ്രാദേശിക കാലാവസ്ഥാ കേന്ദ്രങ്ങൾ. ജില്ലാതല പ്രവചനവും മുന്നറിയിപ്പും തത്സമയ പ്രവചനവും ടൂറിസം കാലാവസ്ഥ എന്നിവ നൽകപ്പെടുന്നു. എല്ലാ സംസ്ഥാന തലസ്ഥാനത്തും സംസ്ഥാന കാലാവസ്ഥാ പ്രവചന കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. അതാത് സംസ്ഥാനത്തിൻ്റെയും ജില്ലാതല തത്സമയ സിറ്റി ടൂറിസം കാലാവസ്ഥ കാലാവസ്ഥാ ബാധിത പ്രശ്നങ്ങൾക്കുള്ള പ്രവചനം അഥവാ ഇമ്പാക്റ്റ് ബേസ്ഡ് ഫോർകാസ്റ്റ്, ഹൈവേ ഫോർകാസ്റ്റ്, മത്സ്യത്തൊഴിലാളികൾക്കുള്ള മുന്നറിയിപ്പ്, കടലോര പ്രദേശത്തിന് വേണ്ടിയുള്ള ഫോർകാസ്റ്റ് എന്നിവ ഇവിടെ നിന്ന് നൽകപ്പെടുന്നു. തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു സൈക്ലോൺ വാർണിംഗ് സെന്റർ അഥവാ ചുഴലിക്കൊടുങ്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം കൂടി ആയതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് മേഖല ഉൾപ്പെട്ട അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ രൂപപ്പെടുന്ന കൊടുങ്കാറ്റിൻ്റെ പ്രവചനവും മുന്നറിയിപ്പും ജനങ്ങൾക്കും സർക്കാർ സന്നദ്ധ സംഘടനകൾക്കും നൽകി വരുന്നു. കാലാവസ്ഥാ പ്രവചനത്തിനായി ഉപയോഗിക്കുന്ന വിവിധതരം ഡേറ്റ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഒബ്സർവേറ്ററികളിൽ നിന്നും 3 മണിക്കൂർ ഇടവേളകളിലും കാലാവസ്ഥാ വിവരങ്ങൾ ലഭിക്കുന്നു. ഇവ കമ്പ്യൂട്ടർ സഹായത്താൽ സിനോപ്റ്റിക് ചാർട്ടിൽ വരയ്ക്കപ്പെടുന്നു. ന്യൂനമർദ്ദ മേഖലകൾ, മഞ്ഞ്, മഴ, കൂടിയ മഴ മേഖല എന്നിവ ഇതിൽ നിന്നും കണ്ടുപിടിക്കാം. അന്തരീക്ഷത്തിലെ കാറ്റിൻ്റെ ശക്തിയും ദിശയും കാലാവസ്ഥാ ബലൂൺ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നു. ഇതിനെ പൈലറ്റ് ബലൂൺ ഡാറ്റ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് പൈലറ്റ് ബലൂൺ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യുന്നു. അതിൽ നിന്നും നമുക്ക് അന്തരീക്ഷ ചുഴി, ചക്രവാത മേഖല, പ്രതിചക്രവാത മേഖല, ജെറ്റ് സ്ട്രീമിൻ്റെ സ്ഥാനം, ജെറ്റ് സ്ട്രീമിൻ്റെ വേഗത എന്നിവ കണ്ടുപിടിക്കാൻ പറ്റുന്നു. അടുത്തതായി GPS സോണ്ടേ ബലൂൺ. GPS സോണ്ടേ ബലൂൺ ഡേറ്റ ഉപയോഗിച്ച് അന്തരീക്ഷത്തിലെ താഴെ തട്ട് മുതൽ 30 കിലോമീറ്റർ ഉയരം വരെയുള്ള താപ വ്യതിയാനം, അന്തരീക്ഷ മർദ്ദ വ്യത്യാസം, ജലാർദ്രതാ വിതരണം, ഓരോ സ്റ്റാൻഡേർഡ് മർദ്ദ മേഖലയുടെയും ഉയരം, അന്തരീക്ഷത്തിലെ അസ്ഥിരത, സ്ഥിരത, ജെറ്റ് സ്ട്രീമിൻ്റെ സ്ഥാനം, സ്ഥിതിമാറ്റം എന്നിവ നമുക്ക് ലഭിക്കുന്നു. അത്യന്താധുനിക സാങ്കേതിക വിദ്യയായ ഡോപ്ലർ എഫക്റ്റ് അധിഷ്ഠിത റഡാർ സംവിധാനമാണ് ഡോപ്ലർ വെതർ റഡാർ. കേരളത്തിൽ കൊച്ചിയിലാണ് ഡോപ്ലർ വെതർ റഡാർ ഉള്ളത്. ഈ റഡാർ ഡേറ്റയിൽ നിന്നും 100 മുതൽ 500 കിലോമീറ്റർ വരെ ചുറ്റളവിലുള്ള പ്രദേശത്തെ ആകാശത്തിലുള്ള വിവിധ തരം മേഘ വിതരണത്തെപ്പറ്റി കൃത്യമായ വിവരം ലഭിക്കുന്നു. മേഘങ്ങളുടെ ഉയരം, വ്യാപ്തി, തരംഗദൈർഘ്യം ഡെസിബലിൽ ലഭിക്കുന്നു. ഇതിലൂടെ കൂമ്പാരമേഘങ്ങളുടെ

സ്ഥാനം ചലനം മഴ ഇടി ആലിപ്പഴ വർഷ സാധ്യത ടൊർണാഡോ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കൊടുങ്കാറ്റ് രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചറിയാനും അവയുടെ സ്ഥാനം ചലനം ഇവ തത്സമയം റിപ്പോർട്ടായി ലഭിക്കുന്നതിനും സഹായിക്കുന്നു. ഡോപ്ലർ വെതർ റഡാറിൻ്റെ ഡേറ്റ നൌകാസ്റ്റിംഗ് അഥവാ തത്സമയ കാലാവസ്ഥാ മുന്നറിയിപ്പിന് വളരെയേറെ സഹായകരമാണ്. കാലാവസ്ഥ ഉപഗ്രഹ ചിത്രങ്ങൾ മീറ്റിയോസാറ്റ് ഇൻസാറ്റ് 3D ഇൻസാറ്റ് 3DR ഉപഗ്രഹ ചിത്രങ്ങൾ നിരന്തരം അന്തരീക്ഷത്തിലെ സ്ഥിതി മാറ്റം ഇവ നമുക്ക് ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവ ഇൻഫ്രാറെഡ് സൂര്യപ്രകാശം വാട്ടർ വേപ്പർ മൈക്രോവേവ് എന്നീ ചാനലുകളിൽ നിരന്തരം ചിത്രങ്ങൾ ലഭ്യമാക്കുന്നു. ഇത് അന്തരീക്ഷത്തിലെ മേഘവിതരണം മേഘങ്ങളുടെ സ്ഥാനം ചലനം ജലത്തിൻ്റെ അളവ് കൂമ്പാരമേഘങ്ങളുടെ ഉയരം ന്യൂനമർദ്ദ മേഖല കൊടുങ്കാറ്റിൻ്റെ രൂപപ്പെടൽ കടലിൻ്റെ ഉപരിതല താപനില കരയുടെ ഉപരിതല താപനില ഔട്ട് ഗോയിങ് ലോങ് വേവ് റേഡിയേഷൻ അഥവാ OLR എന്നീ ഡേറ്റകൾ നമുക്ക് നൽകുന്നു. ഭൂ ഉപരിതലത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന ഉയർന്ന ആവൃത്തിയുള്ള റേഡിയേഷൻ തരംഗ വ്യാപ്തി മഴമേഖല ഇടിമിന്നലുണ്ടാകുന്ന സ്ഥലങ്ങളുടെ തത്സമയ സ്ഥാനം മഞ്ഞുമൂടിയ പ്രദേശം അതിവൃഷ്ടി സാധ്യതാ മേഖല ജെറ്റ് സ്ട്രീം സ്ഥാനം ന്യൂനമർദ്ദ മേഖല ന്യൂനമർദ്ദ പാത്തി ചക്രവാത ചുഴി ഋണമർദ്ദ മേഖല പ്രതിചക്രവാത ചുഴി പ്രത്യേക തരത്തിലുള്ള തരംഗങ്ങൾ അഥവാ MJO ഈസ്റ്റർലി വേവ്സ് കെൽവിൻ വേവ്സ് ഇത്തരത്തിലുള്ള തരംഗങ്ങളുടെ വരവും പോക്കും നമ്മളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഓഷൻ ബൂയ് സമുദ്രത്തിൽ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കാൻ കഴിയാത്തതിനാൽ ഇത്തരം ഓഷൻ ബൂയ് നമുക്ക് നേരിട്ട് കാലാവസ്ഥാ വിവരങ്ങൾ സാറ്റലൈറ്റിൻ്റെ സഹായത്തോടുകൂടി അറിയിക്കുന്നു. അതോടൊപ്പം കപ്പലുകളിൽ നിന്നും നൽകുന്ന ഷിപ്പ് ഒബ്സർവേഷനും ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നു. എയർഅപ്പ് അഥവാ എയർക്രാഫ്റ്റ് റിപ്പോർട്ട് അന്തരീക്ഷത്തിലെ ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ ഘടകങ്ങൾ അറിയുന്നതിനായി പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളിൽ നിന്നും അയക്കുന്ന കാലാവസ്ഥാ വിവരങ്ങളെ എയർക്രാഫ്റ്റ് റിപ്പോർട്ട് അഥവാ എയർഅപ്പ് എന്നറിയപ്പെടുന്നു. ഇത് അന്തരീക്ഷത്തിലെ മുകൾ തട്ടിലെ തത്സമയ വിവരങ്ങളായതിനാൽ കാലാവസ്ഥാ പ്രവചനത്തിന് വളരെയധികം സഹായിക്കുന്നു. സ്കാട്രോമീറ്റർ വിൻഡ് ഉപഗ്രഹവേദ മൈക്രോവേവ് സിഗ്നലിൻ്റെ സഹായത്തോടുകൂടി ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന സമയത്തെ അടിസ്ഥാനമാക്കി കടലിൻ്റെ ഉപരിതലത്തോട് ചേർന്ന പ്രദേശത്തെ കാറ്റിൻ്റെ വേഗത ദിശ എന്നിവ കണ്ടുപിടിക്കുന്ന ഉപകരണമാണിത്. കടലിൽ കൊടുങ്കാറ്റ് രൂപപ്പെട്ടാൽ തത്സമയ കാറ്റിൻ്റെ വേഗത ഇത്തരത്തിൽ കണക്കാക്കുന്നു. ഇത് കൊടുങ്കാറ്റിൻ്റെ ഉഗ്രത തീവ്രത കണക്കാക്കുന്നതിനും അവയുടെ നശീകരണ ശക്തി മുൻകൂട്ടി മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു. ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡൽസ് അഥവാ NWP കമ്പ്യൂട്ടർ അധിഷ്ഠിത കാലാവസ്ഥ മോഡലുകളെയാണ് NWP എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നാഷണൽ സെൻറ്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീറ്ററോളജി എന്നീ സ്ഥാപനങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ അധിഷ്ഠിത കാലാവസ്ഥാ പ്രവചന മോഡൽ ആണ് NWP. ഭൂമിയിലെ എല്ലാ കാലാവസ്ഥാ ഓഫീസ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള തത്സമയ ഡേറ്റ ശേഖരിച്ച് കമ്പ്യൂട്ടർ മോഡലിന് നൽകുകയും ഡൈനാമിക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനുകൾ ഉപയോഗിച്ച് അടുത്ത 24 മണിക്കൂർ മുതൽ 240 മണിക്കൂർ വരെയുള്ള സമയത്ത് അന്തരീക്ഷ സ്ഥിതി എങ്ങനെയാണെന്ന് പ്രവചിക്കപ്പെടുന്നു. ഇതിനായി ട്രോപ്പിക്കൽ മേഖലയ്ക്ക് അനുയോജ്യമായ കമ്പ്യൂട്ടർ പ്രോഗ്രാം മോഡലിംഗ് സോഫ്റ്റ്വെയർ എന്നിവ വളരെ ശ്രദ്ധയോടുകൂടി കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. തുടക്കത്തിൽ നൽകുന്ന ഡേറ്റയിൽ പിഴവുണ്ടെങ്കിൽ അത് വീണ്ടും വീണ്ടും വർദ്ധിക്കുകയും അവസാനം ലഭിക്കുന്ന ഫലത്തിൽ വലിയ തെറ്റ് സംഭവിക്കുകയും ചെയ്യും. അതിനാൽ തുടക്കത്തിൽ കൊടുക്കുന്ന ഡേറ്റ അഥവാ വാല്യൂവിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി അവസാനം ലഭിക്കുന്ന ഫലത്തിലെ തെറ്റുകൾ മിനിമൈസ് ചെയ്ത് ഏറ്റവും കുറച്ചുകൊണ്ടുവരുന്ന ഒരു മെത്തേഡാണ് NWP മെത്തേഡ്. അതിനാൽ NWP ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ വളരെ കുറവാണ്. NWP എന്നത് സൂപ്പർ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നതിനാൽ അത് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇന്ത്യയും ഇപ്പോൾ അത്തരം രാജ്യങ്ങൾക്ക് ഒപ്പം എത്തിയിരിക്കുന്നു. അടുത്ത 10 ദിവസത്തിനുള്ളിൽ കനത്ത മഴ ലഭിക്കാൻ സാധ്യതയുള്ള ഇന്ത്യൻ ഭൂപ്രദേശത്തെ നേരത്തെ കൂട്ടി അറിയാൻ ഇതുവഴി സാധിക്കുന്നു. ഇത് ദുരന്ത നിവാരണത്തിനും ലഘൂകരണത്തിനും വളരെ സഹായിക്കുന്നു. ഈ സാങ്കേതികവിദ്യ ഏറ്റവും നൂതനവും സൂപ്പർ കമ്പ്യൂട്ടറുകൾക്ക് മാത്രം സാധിക്കുന്നതുമാണ്. ഇത് ദുരന്ത നിവാരണത്തിനും ദുരന്ത ലഘൂകരണത്തിനും വളരെ സഹായിക്കുന്നു. ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷൻ അഥവാ സ്വയം നിയന്ത്രിത കാലാവസ്ഥാ സ്റ്റേഷൻ ഇന്ത്യയിൽ ഉടനീളം അതിബൃഹത്തായ സ്വയം നിയന്ത്രിത കാലാവസ്ഥാ സ്റ്റേഷനുകളുടെ ഒരു ശൃംഖല തന്നെയുണ്ട്. വിദൂര സ്ഥലങ്ങളുടെ മഴയുടെ അളവ് അന്തരീക്ഷമർദ്ദം കൂടിയ താപനില കുറഞ്ഞ താപനില താപനില കാറ്റിൻ്റെ ദിശ കാറ്റിൻ്റെ വേഗത എന്നിവ അറിയുന്നതിനായി AWS സ്റ്റേഷനുകളിൽ വിവരശേഖരണം വളരെ പ്രാധാന്യമർഹിക്കുന്നു. എല്ലാ പ്രദേശത്തിൻ്റെയും വിവരങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ ജില്ലയുടെ സംസ്ഥാന രാജ്യവ്യാപകമായ കാലാവസ്ഥാ പ്രവചനത്തിന് ഇത് ഒരു മുതൽക്കൂട്ടാണ്. ഇത്തരം

0: വിവരങ്ങൾ ശേഖരിച്ച ശേഷം എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ കാലാവസ്ഥ ചാർട്ട് തയ്യാറാക്കിയ ശേഷം ഇന്ത്യയിലെ എല്ലാ പ്രവചന ഓഫീസിലെയും പ്രധാനികൾ ഇന്റർനെറ്റ് അധിഷ്ഠിത വീഡിയോ കോൺഫറൻസിലൂടെ ഡേറ്റ അവലോകനം ചെയ്യുകയും അടുത്ത ഒരാഴ്ചയിലുള്ള കാലാവസ്ഥ മാറ്റം പ്രവചിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അതിവിദഗ്ധ സമിതി പരിശോധിച്ച് തിരുത്തലുകൾക്ക് ശേഷം അംഗീകാരം നൽകുന്നു. ഇങ്ങനെ കിട്ടുന്ന ആൾ ഇന്ത്യ കാലാവസ്ഥാ പ്രവചനം ഉടൻ തന്നെ ജനങ്ങൾക്കും ദുരന്ത നിവാരണ അതോറിറ്റി, ഗവൺമെൻറ്, മറ്റ് കാലാവസ്ഥാ അധിഷ്ഠിത ഏജൻസികൾക്കും വേഗത്തിൽ കൈമാറുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ റീജിയണൽ വെതർ ഫോർകാസ്റ്റ് സെൻ്ററും സ്റ്റേറ്റ് വെതർ ഫോർകാസ്റ്റ് സെൻ്ററും അവരവരുടെ പ്രവചന പരിധിയിലുള്ള മേഖലയ്ക്ക് പ്രവചനവും മുന്നറിയിപ്പും നൽകുന്നു. എല്ലാ ദിവസവും നൽകിയ പ്രവചനവും യഥാർത്ഥ കാലാവസ്ഥയും പഠിക്കുകയും നൽകിയ കാലാവസ്ഥാ പ്രവചനത്തിൻ്റെ വെരിഫിക്കേഷൻ അഥവാ ശരിയും തെറ്റും വിലയിരുത്തുകയും അതിൻ്റെ കാരണം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. വിവര ശേഖരണവും വിവര വിശകലനത്തിലൂടെയും നിലവിലുള്ള രീതിയിൽ ക്രമേണ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നു. ശരിയായ കാലാവസ്ഥ പ്രവചനം നടത്തുന്നതിന് വൈദഗ്ധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കും.
1: കൃത്യമായ കാലാവസ്ഥാ പ്രവചനം സാധ്യമാകുന്നതെങ്ങനെ? തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ മീറ്റിയറോളജിസ്റ്റ് ആർ സജീവ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ശാസ്ത്രലോകം.
2: ശാസ്ത്രലോകമാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഒരു കുട്ടനാടൻ ബ്ലോഗ് എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും മൃദുല വാര്യറും ചേർന്ന് പാടിയ ഗാനം. സംഗീതം പകർന്നത് ബിജിബാൽ.